ജോഗ് ശബ്ദം ജ്ഞാൻ ശബ്ദം പേ ശബ്ദം ബ്രാഹ്മണ ഖത്ര ശബ്ദം സൂർ ശബ്ദം ശൂദ്ര ശബ്ദം പ്രാകൃത സർവ ശബ്ദം ഏക ശബ്ദം ജയ ഗുജാണ ഹേ ഓ നാ നാതാ കാ ദാസ ഹൈ